0: നമുക്ക് സൈനീസിക്കു പിജി കത്താകലങ്ങി കൈല കുട്ടികളും നീറ്റുണി നെഹിനി ഊന വിഞ്ഞറയൊട്ടുണി ഉഷിച്ചുട്ടി തമ്മ നിറയ അക്കുണ്ണിങ്ങിത്തികു ഹാങ്ങി അലിയുമിയാവ ഹത്തമ്മത്ത സനക്കൊസാക്തു ഹലിത്തോങ്മ സുനമ്മങ്ങാത്ത തക്കുകയത്തു ഇന്ന ഹത്ത സുനി mama kona kulo jang wal to yal ta wa hai ge la to in hatta suvit using ap ta hatta suvit kimma te no ti go sit chuti o go ta kala ta golunni o nak to palo wal le mata akka muti go chaw wal le jang mata o nam kimma te no ki ya ti chu go po go ta ta ma sa no sa ha nga no hatta mata akhet tu singin na to in to lo ga ta ta ഇമറ്റുമില്ലാ പോങ്ങാല യുക്തഹലോകത്തലൊന്നി തമക്കുണങ്ങ് തിരിയുന്ന യാവസക്കോട്ടിശുമുച്ചോലിമത്താന്ന് ഇവിടെ ഗുഹാവട്ടിയുട്ടാവും ഉന്നോട്ടുഹകലോളത്തില് ഗുണകയത്തുള്ള മികത്ത ഇശുമഹത്തിലാവണ ഉണിക്കാത്ത കല്ലാളുകമ നിറഹത്തികിലാവ ജകളിത്ത എനിക്ക് ഗുഹാക്കമ്മ ആയി മജപ്പുമത്ത ജാനികുമക്കോയിനൊച്ചുണ്ടി നവലഗ്ന തൊക്ഷനുള്ളു ലാബ്സ്റ്റേഴ്സും ഗുണകത്തനി അമ്മലു ഉവിലൊക്കെ തെക്കുനിങ്ങ ഇനിങ്ങനെ ഉവിലൊക്കെ അസുഖവും മറ്റവനി ഉവിലിനുറിയ അസുഖവും നിമത്ത ഉവിലൊക്കെ ഇശുമറിയ ലാസുണു വൈനി തൊക്ഷനുള്ളു തേമിച്ചു നിറയി നശുണു നിറയ പാലവിനത്തില്ലുണു തന്ന പിച്ചു തമാമ സാഗനോകച്ചലും വിമത് ഊട്ടയില്ലങ്ങ പൊട്ടി ഊനക്ക് പാലമ്മ ഊട്ടയില്ലങ്ങ പൊട്ടി ലജിയച്ചുണില്ലു ശീല കപക്കാവട്ടിനോഗമ തന്നെ ഹക്കൊക്ത ഊകുട്ടാപിതാന്ന് തുമിയുയൊച്ചുന അമിത്തുക്കാങ്ങയും തന്നല്ലോ ഇരുളിത്തു അക്കല്ലങ്ങ മനക്കു പാലൊച്ചുണി ടാക്ടുകളിങ്ങനെ ജകനി ടക്കനി അച്ഛവലോ കാളിയമ്മ പോകട്ടോ ഇലോനി പിലപ്പോ ഹജാനി മല്ലിക്കത്താരക്കോട്ടാക്ഷമിങ്ങ സവിന്നി തേമെച്ചലും തേന്നിട്ടുകിത്തോളും ഉന്ന അല്ല കൊടിച്ചജാലും ഉണ ഇക്കൊടിച്ചജാലും ഉണ്ണിയായിങ്ങ ഈജുലോക്കല്ലാപിച്ചു ചുനവ ഈയുലങ്ങലക്ഷുനൊക്കിങ്ങുനിങ്ങുന്നു ശ്രീലിത്താലുണാലമ്മാവും ഉഷിയമ്മളിത്തകനുസിയമ്മൻ തമ്മളാപ്തിനെ കൊള്ളുണ്ണി അറ്റോന്നോക്തോഷലുകയും ലക്ഷുകുട്ടൈന്ന നിച്ചഹത്തിക നിറിച്ച പാൽത്തുന്ന മിച്ചുന്നു ശൈനീഷിക്കു നിറിങ്ങനിട്ടു കിങ്ങുനിങ്ങ കൊള്ളി ജാപ്പനീഷിക്കു നിറിങ്ങണ്ടോ ഐറ്റിത്തവരിലോ മികമ ഇശുമെ തക്കോന്നിത്തോളും സിത്തേങ്ങനെ തുഷിയാളുണി ഇകയൊക്കെ സാ ഇലങ്ങനെ ഇച്ചകല തമക്കുനിങ്ങ ഇകയമിനി പോങ്ങട്ടുന്ന ഹുമ്മു എക്കഥയഹത്തശുനി പിങ് ഫാങ് തുയോ യാത്തുനി തേമേലൊക്ഷുനി തേമേ തേമേറ്റുമി നിറഹത്തവരിലും മികമ ഇശുമെന്ന് അഹയത്തുണക്കുനി തമക്കുനിങ്ങകല ഉണിക്കാസമ്മകലുവിന്നമ ഹുമത്തികല കസോട്ടുന്ന സുഖി തുഷാക്കല്ലാങ്ങിത്തകയെ ഉഹായവളും മത ഹുവിയനത്തൂഷവും മത തമക്ഷമിങ് നിക്കാലൊപ്പിറ്റുങ്ങ സുനല്ലോ എനിക്കലോക്തിയോ
1: ഹൈ അതാച്ചേലക്കിട്ട് വിനുകാവുന്ന അഹിക്ക് ഹുങ്ങിയങ്ങു ലോക്സി മജുക് യാജി ഹുങ്ങിയങ്ങു ലോക്സി മജുക് ഉനിക്കാവട്ടാക്മിയുക് ആ ഹൈ എനക്കൊമ്പയും പകയാളുള്ളു മിനാളകൊണ്ണ ശിക്കന്നെ മികച്ചി